0: കൊണ്ടാന്തലേ അതായത് അവരെന്നും വാള വേണം, എന്നും തന്നെ വേണം, മുറിവിലും ഭാഗത്തിയാട്ടി ഇരുക്ക വേണം ചൊല്ലി വാഴ്ത്തിക്കൊണ്ട് ഇവിടെ
1: പറയുകയാണ്. നന്ദി നന്ദി, വണക്കം. அவருங்கள் மூத்தி அண்ணாங்கிருந்தார். தொடர்ந்து வர ஒரு பாடல் வந்து சிவராணி அனுப்பிங்கன்னா அந்த பாடல் இருக்க போட்டு பார்ப்போம்.

0: അത് തന്നില്ലേ തന്നെ. ഇതാ ഇന്ന പാടലാ?
1: ആ ഇന്ന പാട്ടതാ.
0: അനാ വേറൊരു ആളിന്റെ പേരിലാണ് അത് വന്നിരിക്ക. റാണിയുടെ പേരിലേ അനുപ്പിയ, രാമന്റെ പേരിലേ അനുപ്പിയിരിക്കണെങ്കിൽ